0: ബാലു, ബാലു
1: എവിടാ? മാധവി, മാധവി,
0: മാധവി
1: തരാ. എനിക്ക് അവളോടൊപ്പം ഹസ്ബൻഡ് ദിവസമാണ്. You know it.